0: മാധ്യ സംഖ്യാത്ത സിയല്ല ജനതാവ സത്വി ഓ ജഗത്ത് മാധ്യ അത്തട്ടമ ഉത്സാഹക്കറാണ്ടോണേ നിവാരതി പ്രവൃത്തി ജനതാവ് അത്തരട്ട ഗണയാണ് അപ്പിട്ട് വിന വിനമ ദേശപാലന അതാസ്തിയനോ നമുത് അപ്പി ബലണ്ടോണേ ജനതാവട്ട് നിവരതി പ്രവൃത്തി ഗണയാണ് നിവരതി പാട്ട് സിധുവിന ദേവാൽ ഏ വിദ്യയട്ട വാർത്താക്കറന്ന് കിയണ് അപ്പിട്ട് പേന ദേവാൽ ഗന അപ്പിട്ട് തീന വിവേചന അപ്പി തിരുപത് കരണോ നമുത് ജനതാവട്ട് ഏ ഗന ഓൺഗേ മതയാത് പ്രകാശ് കറാൻ പുളുവാ അപ്പി മുളിം ക്യൂവോ വകേ ഒബ് ആകെ ഇന്നോണ ഒബേ മതയാത് കിയാണ്ട് പുളുവാ കഥാ കറണ്ട് ബിന്ദു ആയി ഹത്തരായ ഹയായ അട്ടായി ദേക്കായി ഹത്തായി ഹത്തായി അട്ടായി അട്ടായി ഹായ കഥാ കറണ്ണ് കൂടെ കഥാ കറണ്ണ് ഇപ്പ മെസ്സേജ് ഒക്കെ വന്ന് സിംഗലെങ്ക് വന്ന് പുളുവാ മെസ്സേജ് ആകെ ഇന്നോണം എവണ്ണ മെസ്സേജ് ഏ മെസ്സേജ് അപ്പിട്ട് പുളുവാ കിയവണ്ണ സിംഗലെങ്ക് എവണ്ണ മെസ്സേജ് അപ്പി കിയവണ്ണം ഏ വിധിയട്ടും കിയവണ്ണ ബലാപുറത്തു വീണോ അപ്പി ബലാപുറത്തു വീണോ ലക്ഷ്മിഹിർ ഒബ അത്തരട്ട ഗണയാണ് കിലമേക്ക് ഒബേ മാധ്യ ഒബേ ഒബേ ഒബേ ബധുസല്യോളിങ് യപ്പന മാധ്യ ആയത്തന്നെ ആ കേക്ക് നിസ അപ്പി മേ കറക്ക കണ്ണത്തോണി മേ തുളിങ് ഒബട്ട സേവയാക്കറണ്ണത് ബലാപുറത്തു വീണോ
1: ജാതിക വകകീം അവബോധ കരകത് ശ്രീലാങ്കിക അനന്യതാവിയ സീതതകത് സുപിരി വാർത്താകരണേ ശ്രീലാങ്കികയൻഗേ ഹദവിഹിര ഹദുനാഗത് ലക്മിഹിര
2: ആയുബോവൻ സുബ സന്ധ്യവക് എഫ്എം 88.6 ലക്മിഹിര ഓസ്ട്രേലിയാനു ദേശീയ പ്രവൃത്തി സമഗിൻ മമ റോഷാൻ മീദുകുല സൂര്യ ജപ്പാന് സമാഗമക് വന് ഇൻപെക് സമാഗമേ നോർദേൺ ടെറിട്ടറി ഇൻട്രിയസ് ഗ്യാസ് വ്യാപൃതി സേവകിയാൻ വെടുപ് സഹ സേവാ കോന്തേസി സംബന്ധ് സാക്ഷാർസാർത്ഥിക വിമത് സമഗ് വെടവർച്ചുനാക് ആരംഭകൃ തിവിനവ ഓസ്ട്രേലിയൻ വർക്കേഴ്സ് യൂണിയൻ സഹ മെറിടൈം യൂണിയൻ ഓഫ് ഓസ്ട്രേലിയ ഏകതുവേൻ പി ടു ആയതി ഓഫ് ഷോ അലയൻസ് സംവിധാന വാർഷിക സീറ്റ് തുണുക വെടുപ്പ് വെടുവിമക് സഹ വെടിദ്യൂണുക്കള സേവാ കോന്തേസി ഇല്ലാ സിരിനവായി വാർത്താവാനേ കെസേ വിതാത് ഓസ്ട്രേലിയൻ റിസോഴ്സസ് ആൻഡ് എനർജി എംപ്ലോയർ അസോസിയേഷൻസ് പവസാനെ മെമ ഇല്ലിം ഹേതുവിൻ സേവക വെടുപ്പ് സഹ പിരിയായ സിയറ്റ പണഹത് ഹെട്ടത് അതരേൻ ഇയലയാഹകി ബവായ് സാമാന്യ ഇൻപാക്ട് സേവകയുടെ വാർഷിക ആദായം $1,05,000 ഹക്കി ബവാത് ഓൺ പെൻവാ ദിനവ മെമ വെടവർച്ചുനെ ഡാവിൻ വിത്ത് ഗ്യാസ് സഖ്യസീമ സുധാ ഗിനേന് ഓഫ് ഷോ സഹ ഓൺഷോ ഉപഹസുഖം ദിക്കം ആവരണീകരണ ബവസന്ധാൻ അത് ഉദാസന സിറ്റ് സേവിക്കാൻ വെട നമത്തായ അതർ അത് സവസ തവപ്പായ ദിക്ക വെടവർച്ചുനാ സരസും കൃത്യമായി വാർത്താവാന്നേ ഓസ്ട്രേലിയ ഭാണ്ഡാഗാര അമാത്യ ജിം തോമസ് വ്യാവ് കമ്മീഷൻ തീരുമാനിച്ച പേര് അവമ വെട്ടുമ സെലക്കിയുതു ലെസ് ഇഹുള ദമിയുതു ബാബറ്റ് പ്രബല ഇല്ലിമക്കരത്തിമിനവ വർത്തമാനെ പാക്ക് അവമ വെട്ടുപ്പ് 24.95 വന്ന അതർ സതിയക്കെട്ട് $940 അറ്റാക് ലെസ് പവത്തിന അതർ മില്യൻ ഗണന കംകരുവാൻ വെട്ടുപ്പ് ഇലയാമക് അപേക്ഷാവെൻ സിറ്റിന് ബാബറ്റായി വെടിദുരോട്ടാത് ഓക്കിയാസിരിയെ അമാത്തവരെ പവസാനെ ജീവന വീതം ഇഹലയാണ് അവസ്ഥാവെ സാധാരണ വെടുപ്പ് വെടുവീമ് അത്യാവശ്യ ഭവാത് എയർ ആർത്ഥിക സ്ഥാവരത്വേറ്റ വെതുകാത്തുവിന് ബവായി ഓസ്ട്രേലിയൻ കൌൺസിൽ ഓഫ് ട്രേഡ് യൂണിയൻ സീറ്റ് ഹൈക്ക് വെടുപ്പ് വെടുവീമ് ഇല്ലായെത്തിയ അതർ വ്യാപാര സംഘം സീറ്റ് തുണദശിപ്പ് പഹക്ക് മധ്യസ്ഥ വെടുവീമക് യോജന കരാത്തി ബവായി സുധാൻ വാണ്ണെ കെസേ വിതാത് ഉദ്ധവന അനുപാതയ സീറ്റ് 4.6 വന്ന അതർ എയർ വെടുപ്പ് വെടുവീമേ ബലപ്പേമ അടുക്കല ഹക്കി ബവട്ടായി വിശ്ലേഷകയോ അനാവരണ കരുത്തിപെന്നെ അവസാന തീരുണയ ലബന അംഗഹരുവാദ ഫ്യാവ് കമ്മീഷൻ മകിൻ പ്രകാശ് ശിരുപാത് ക്രീമറ്റ് നിയമിതവ് ലബനവ വിക്ടോറിയ പ്രാന്ത് അഗമതി ജസിന്ത അലന് വിസിൻ ദൂഷണ വിമർശനായത്തിനെ വന് IBAC സദാ ഫ്ലോ ദ മണി നവ വിമർശന ബലത്ര ലബാദിന ബാവ് നിവേദന കരുത്തിപെനവ മെമ നവനീതി മകിന് ഉപകോൺത്രാഥാ ലേബർ ഹയർ ആയത്തിന് ഹറ ജനതാവട്ടയാണ് മുതൽ പവ വിമർശനെ കുരിവിട്ട് IBA സീറ്റ് ഹെക്കിയാവ ലഭിത്തിപ്പിനവ 2012 സിറ്റ് IBA സിഹി സിദ്വു വിശാലത്തമ ബലശക്തി സംശോധനയ മേയ ബവത് അഗമതിവരിയ സിദ്ധാൻ കരത്തിപ്പിനവ വിശേഷജ്ഞൻ പവസാനെ വിക്ടോറിയ ഹി ബിഗ് ബിൽഡ് വ്യാപൃതിയെ ദൂഷണ ചോദന ഇഹലയാമത് സമഗ് മെമ പിയവര വെതുകത് പവായി കെസേ വിതാത് വിപക്ഷിയ പവസാന്നെ മേ മതിവർമ്മേറ്റ പെര ജനത അവധാനയ വിനത്തക്കിട്ട് യോമുക്കിരിമാക് ബവായ് നവനീതി ക്രിയാത്മിക കിരീമ സദാ ഉപദേശക കമ്മിറ്റുവാക് പി ടു വിമാത് ലബണ വസുരെ മെയ്വന വിട്ട് നിർദ്ദേശ എതിർപ്പാത് കിരീമട്ടാത് നിയമിത ബവട്ടായി സദാൻ വീതി പെണ്ണെ වික්ටෝරියා රජය හඳුන්වා දුන් 121 වාහන ලියාපදිංචි ගාස්තු ස්ථාන වැඩසටහන ආරම්භ වූ පළමු දිනේම සර්විසස් වික්ටෝරියා වෙබ් අඩවිය සහ ජංගම යෙදුම තාවකාලිකව බිඳ වැටී තිබෙනවා. එයට හේතුව තිබෙන්නේ ඩොලර් 186ක් දක්වා ලැබෙන සහනය සඳහා එකවර විශාල පිරිසක් අයදුම් කිරීමට උත්සාහ කිරීමෙන්. මෙම වැඩසටහන යටතේ සුදුසුකම් ලත් රියදුරන්ට එක් වාහනයක් සඳහා 120ක මුදලක් ආපසු ලබාගත හැකි වෙනවා. අයිදුම්පත් ඉදිරිපත් කිරීම සඳහා විශාල තදපදයක් ඇතිවීමෙන් පද්ධතියට බලපෑම් එල්ල වූ බවයි බලධාරීන් පවසන්නේ. කෙසේ වෙතත් සාහනය සඳහා අයිදුම් කිරීමේ කාලය ජුලි 31 වනදා දක්වා විවෘතව පවතින බවයි දැනුම් දී තිබෙන්නේ. එබැවින් ජනතාවට හදිසි නොවී පසුවත් අයිදුම් කළ හැකි බවයි නිලධාරීන් අවධාරණය කර සිටින්නේ. වෙස්ටර්න් ඔස්ට්‍රේලියා ප්‍රදේශයේ දැඩි ලෙස බලපෑ ප්‍රබල කුණාටු පද්ධතියක් මේ වන විට සවුත් ඔස්ට්‍රේලියා සහ වික්ටෝරියා ප්‍රදේශවල ගමන් කරමින් ඇති බව වාර්තා වී තිබෙනවා. කාලගුණ විද්‍යාංශය අනතුරු වංගවා තිබෙන්නේ සවුත් ඔස්ට්‍රේලියාහි ඇතැම් ප්‍රදේශවල පැයට කිලෝමීටර 100ක පමණ වේගකින් සුළං හමායා හැකි බවයි.